ധൂമുകയ്യായ് ബിംമറുമഫഹു അള്ളാഹു ഉടും വെസ്സവി റിസ്ഖും എബഹീ വാരേഫെനു എബിൻ ദിരുവിഖമായ് വാരോളി എക്കി ഫറായ ഫറാതൻ ഹിംഗെവുമുക വിഷ്ണാ ബയകൻ ഹെക്കിതകെ വേ.

0: මේ හරගඩින් හැඳුණු අගට තිරිස් මිනිට් අඩසෝ මුන්තේ ගෙන්දවැනි දිවෙහි රාජ්‍යය ගෑඩු දැන් අල්ගන් මෙ කුරියදානි මුසහෆුන් ෆිලාවල මි ප්‍රග්‍රාමයිකු
1: මුසහෆුන් ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് മുസ്തഫ ഫിലാവളെ മെസ്സിൽസ്ലാഗെ പ്രോഗ്രാം ത അടോസോംഗിൻ ദവൈ മെ ഹബേ ഫലന മർഹബ ദന്നമ പ്രോഗ്രാം ആക ബദൽ കൊല്ലി അൾഗണ്ട് അൾഗണ്ട് മീ മുഹമ്മദ് റമീസ് മുസ്തഫ ഫിലാവളെ മെസ്സിൽസ്ലാഗെ മേതക പ്രോഗ്രാം ഗ മഗനസ്തനി സൂറത്തു തഖാബുനഗെ ദിഹവനായതും ഫെഷഗെൻ എ സൂറത്തുഗെ അഷാറവനായതുഗെ നിയല ദർവരം ഗതുഗെ ബയർവാനി ഫൗസിയ മുഹമ്മദ് സീമ ആദം ഷസ്ലൈന അഹ്മദ് ആദി ഹലീമ യൂസഫ് ಫಿಲಾವಣಂಗ ಅದಬಾಣಿ ಅಲ್ಕಾರಿ ಅಲಿ ವಹೀದ್ ಅಬ್ದುರಹಮಾನ್
3: ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
4: ವಅಲೈಕುಮ್ ಅಸ್ಸಲಾಮು ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು
3: ಮುಸಫ್ ಫಿಲಾವಳಿಗೆ ಮಿಯದುಗೆ ಮಿ ಪ್ರೋಗ್ರಾಮ್ ಗಕ್ಯವಾಣಿ ಸೂರತು ತಗಾಬುನ್ಗೆ ದಿಹವನ ಆಯತುನ್ ಫಶಾಗಿನ್ ಸೂರತುಗೆ ನಿಯದ ಅಯ್ಯ ಅಶಾರವನ ಆಯತುಗೆ ನಿಯದ ಮಿಯದುಗೆ ಮಿ ಫಿಲಾವಳ ಮಿವಣಿ ಫಸ್ಸತೇಕ ಫನ್ಸಾಸ್ ಹೈವಣ ಸಫಹಾಗ ಮಿಯದುಗೆ ಫಿಲಾವಳ ಎಮ್ಮೆ ಫುರತಮ ಮುದರ್ರಿಸ್ಕಿಯಾದೇನ ಹುರಿ ಹಾಕು ದಿವಸ ಅಡುವಂತಿ ಬೇತಿ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ദുആ തഫാതുഹു മുഗയ്യായ് ബിം മറുമഫഹ് അല്ലാഹ് ഉടും വെസ്സവി റിസ്ഖും എബഹി വാരേ ഫെനു എബിൻ ദിരുവി കമായ് വാരോളി എക്കി ഫറായ ഫറാതൻ ഹിംഗെ ഉംഗ വിഷ്ണാ ബയകൻ ഹെക്കിതകെ വേ.

എവരെങ്കെ ഫഹതുഗാവണി നരക അതി എവരെ ഹോദി എച്ചകും നുവത അല്ലാഹു ഫിയവാ എവരെ എഹീതരിൻ കംഗാ ഹിഫി തകെച്ചകും എവരെ നക എവ്വസ് കമെ ഫുദ്ദയൻ നുദേനതെ അതി എവരെ ബൊടുവെഗുംവാ അസാബ് ഹുട്ടേ.

ഹമകശവറും ഇസ്രായീലുകെ ദരിന്ന തിമൻ റസ്കലാങ്കെ ഫൊതായ് ഹിക്മതായ് നബീകം ദെവീമെ അതി റങ്കളു തകത്തിൻ എവരെന്ന റിസകു ദെവീമെ അതി എദ്വസ്വരുഗെ ആലം തകെ മച്ച എവരെ മാക്കുരവീമേ.